സ്വരനാര മോന ജാനയാമൃത ഭോജനേ സ്വാമൃത കുർത്തെ പായാമൃത കുർഗിർപാകിനി പായാമൃത കുർഗിരിപാകിനി സച്ചാ മനമസായ ജീ ജൻ സപ്തുപായസനായ ലാഭ ലോഭ അഹങ്കാർ ചുക സദ്ഗുരു പലാപായ കഹനാത്തിന് അമൃത കുർത്തെ പായ ഭഗതാ കി ചാൽ നിരാലി ചാല നിരാലി ഭഗതാ കേരി ബിഗം മാർഗ ചലണ ലാഭ ലോഭ അഹങ്കാര തൃഷ്ണ ബാഹോതനാഹി ബോലണ കന്യോ തിഖി വാളോ നിഖി ഏത് മാർഗ ജാണ ഗുരുപ്രസാദി ജിനി ആപ്ത ജനവാസന സമാണി കഹ നാനക ചാൽ ഭഗതാ ജുഗഹ ജുഗ നിരാലി ജ്യോ തോ ചലായ തവ ചലേ സ്വാമി ഹോർ ക്യാ ജാണ ഗുണ തേരേ ജിവ തോ ചലായ തവ ചലേ ജന മാർഗ പാവഹേ കർ കൃപാ ജന നാമ ലായ ഹേ സേ ഹര ഹർ സദാ ത്യാവഹേ ജിസ്നു